0: ഭയഭീതി സ്വാഭാവികമായി ആരക്ഷിതായി.
1: അവിടെ തുറതുറ ക്ലബിലതിനോ പൊട്ടൻഷ്യൽ പ്രിസൺ ബ്രേക്ക് കക്കണം. മെയ് മാസ 27-25 ദിവസം
2: മനസ്ഗാതത്.
1: സോറി സർ.
3: Attention please, there is a prison break. All units respond immediately. Attention please.
4: London prison break. Nuara bokam berde.
5: ജോലി 24 വസ്തി യോഹാനേ കൈസർ ദിനേശ് ലാഹിറു സമക ഇൻഫിനിറ്റി. ജോലി 25 ബി എൻ എസ് കാഞ്ചന രവീൻ സരിത് സുരിത് വിത്ത് ന്യൂസ്.
4: London prison break nuara bokam berde.
5: പ്രവേശ പത്ര ടിക്കറ്റ് മിനിസ്ട്രിവെത്തിൻ ഹോ എദിന തുരട്ടുവേൻ
4: വിമസീം ബിന്ദു അയാക്സി പനസായായി തൂൺസിയത്തി സായായി തൂൺസിയത്തി സെക്ക.
5: ഓർഗനൈസേഴ്സ് ആൻഡ് മീഡിയ പാർട്ണേഴ്സ്
4: ഗ്ലോബൽ ഇവന്റ് സിയത്ത് എഫ് എം സിയത്ത് ടി വി.

0: ഭയഭീതി സ്വാഭാവികമായി ആരക്ഷിതായി.
1: മനസ്ഗാതദ
2: Attention please, there is a prison break. All units respond immediately. Attention please.
3: London prison break. Nuara bokambarde.
4: ജോലി വിസി ഹത്തര വസ്തി യോഹാനെ കൈസർ ദിനേശ് ലാഹിറു സമഗ ഇൻഫിനിറ്റി ജോലി വിസി പഹ ബി എൻ എസ് കാഞ്ചന രവീൻ സരിത് സുരിത് വിത്ത് ന്യൂസ്
3: London prison break nuara bokambarde
4: pravesha patra tickets ministry within ho edina toratwen
3: vimusim bindu ay hatsi panasayai 336 336
4: organizers and media partners
3: global events siyata fm siyata tv anuwatai dashama deken anuwatai dashama hataren